വിലാവതുള്ള ഹൈ വിനാടി പണ സദറായി ജാനു മെതിരിയ ടൈവില്ലാതെ എന്നെ ജാനുട്ട മെതിരിയ ബാറതില്ല അന്നതമായി ഹതാന്ന് സമാഹരുടെ ഹിതനവേദി മേ അന്നി ബയാണ മേതി വെറതിലാണ് തീവഹിമണി വേ ഈ മട്ടമേ ബി എം ഐ സി എച്ച് ഒക്കെ എത്ര അന്നോണി വെടതിയനോ അപ്പിന് അപ്പി വെടകറോണി അനിക്കായ വകി അപ്പിനെ കമ്മലി കാമട്ട ഓഫീസ് ചക്കര വില ഇന്നെ അപ്പി കൊള്ളൊട്ടിക വെടകറകൻ ഇന്നോ സതുറി ഏനങ്ങിതി അപ്പി അന്നതമായി ഹതാന്നെ ജാനുട്ട മെതിരിയ ബാറതില്ല ആയത് അപ്പി ഹമ്പവിനോ ഹെട്ട് ദവൽ ദുലഹട്ട് നെത്തെ ഫെം ഹെലോ ഹെലോ സത്യാന്തി പരിസമെങ്ങനെ ഹിങ്ങെ നങ് മമ ജാനി.